വെറും പാട്ട് മാത്രം, വെറും ആരാധന മാത്രം, വെറും പ്രസംഗം മാത്രം അല്ല ആണ്ടവരെ. നീ വിരുമ്പുകിറ ഒരു വാഴ്ക്ക, ലൈഫ് സ്റ്റൈൽ. വർഷിപ്പ് ഇസ് ഓൾ അബൌട്ട് എ ലൈഫ് സ്റ്റൈൽ, നോട്ട് എ ലിപ് സ്റ്റൈൽ. One day when we stand before God, hallelujah, all our achievements, it will stay in the world. Now, ungalkaga adha sadicha indha sadicha andavar sadikkiravargalai thedi varavillai. Hallelujah. தன்னை வெறுத்து தன் சிலுவையை எடுத்து அவரை பின்பற்றுகிறவரை தான் கர்த்தர் தேடிக் கொண்டிருக்கிறார். ஹல்லேலூயா.